തിങ്കൾ പോൽ സിരിക്കും, ചെവ്വായിൽ പാൽ മണക്കും, പട്ട് ഇതൾ പെട്ടകത്തെ മെല്ലത്തി